0: നല്ലത് നടക്കും, നല്ലതേ നടക്കും. ഓം ശാന്തി ശാന്തി ശാന്തി.
1: ഉങ്ങൾ പ്രാർത്ഥനകൾ ആതിസൂടിയിൽ ഒലിക്ക വേണ്ടുമാ? എഴുതി അനുപ്പുങ്ങൾ. ഹലോ എഫ് എം, തപാൽ പെട്ടി എൻ 3000, ചെന്നൈ 84. നല്ലത് നടക്കും, നല്ലതേ നടക്കും.